0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ഹരിപ്പാട് മുരുകദാസും സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി കേൾക്കാം. ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ വിശേഷാൽ തവിൽ. ആദ്യം ചക്രവാകം രാഗത്തിൽ ഗജാനന യുദ്ധം എന്ന കൃതി കേൾക്കാം. ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Nagaswaram Recital by Shri Haripat Murugadas and Party. They are accompanied on the special tabla by Shri Chertala SP Harikumar. They begin their Nagaswaram Recital with a composition of Muthuswami Deekshithar, Gajanana Yudham, in the rag Chakravagam, set to Adithal.

0: ഇനി കാനഡ രാഗത്തിൽ മാമവസദാ ജനനി എന്ന കൃതി കേൾക്കാം. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ദി നാഗസ്വരം റിസൈറ്റൽ, ദേ വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, മാമവസദാ ജനനി. ഇൻ ദി രാഗ് കാനഡ സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ഹരിപ്പാട് മുരുകദാസും സംഘവും അവതരിപ്പിക്കുന്ന നാഗസുര കച്ചേരി. വിശേഷാൽ തവിൽ ശ്രീ ചേർത്തല SP ഹരികുമാർ. ഇനി ദേവി നീയേ തുണൈ എന്ന കൃതി കേൾക്കാം. രാഗം കീരവാണി, ആദിതാളം പാപനാശം ശിവൻ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Nagasram recital by Shri Haripad Murugadas and party. They are accompanied on the special tavil by Shri Chertala SP Harikumar. Now listen to a composition of Pavanasham Shivan, Devi Niye Thunai, in the rag Keeravani set to Aditaal.

0: അവസാനമായി ബാരോ കൃഷ്ണയ്യ എന്നാരംഭിക്കുന്ന രാഗമാലിക കേൾക്കാം. ആദിതാളം കനകദാസർ രചിച്ചത്.
1: ശ്രീ ഹരിപാട് മുരുകദാസ് ആൻഡ് പാർട്ടി കൺക്ലൂഡ് ദി നാഗസ്വരം റെസൈറ്റൽ വിത്ത് രാഗമാലിക ഓഫ് കനകദാസർ ബാരോ കൃഷ്ണയ്യ സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ ഹരിപ്പാട് മുരുകദാസും സംഘവും അവതരിപ്പിച്ച നാഗസുര കച്ചേരി. വിശേഷാൽ തവിൽ ശ്രീ ചേർത്തല, എസ് പി ഹരികുമാർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു നാഗസ്വരം റിസൈറ്റൽ ബൈ ശ്രീ ഹരിപ്പാട് മുരുകദാസ് ആൻഡ് പാർട്ടി. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വോയ്സ് ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ ഓൺ ദ സ്പെഷ്യൽ തവൽ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.
0: ഇനി ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ തവിലിൽ വായിച്ച ലയവിന്യാസം കേൾക്കാം. ആദ്യ താളം.
1: Listen to Percussion Ensemble presented on the tavil by Shri Chertala SP Harikumar. Listen to Adithal.

0: ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ തമിഴിൽ വായിച്ച ലയവിന്യാസമാണ് ഇതുവരെ കേട്ടത്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു പെർക്കഷൻ എൻസാമ്പിൾ പ്രസന്റഡ് ഓൺ ദ തവിൽ ബൈ ശ്രീ ചേർത്തല എസ് പി ഹരികുമാർ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. For Agam 24/7 DTH, anytime in the music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ആവണീശ്വരം എസ് ആർ വിനുവിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. ശ്രീ മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. ആദ്യം ശ്രീരാഗത്തിലുള്ള ആദ്യ താളവർണം കേൾക്കാം, ഗർഭപുരിവാസർ രചിച്ചത്.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic classical violin recital by Sri Avaneeswaram SR Vinu. He is accompanied on the mridangam by Sri Mavelikkira RV Rajesh and on the ganjira by Sri Kadanad G Anandakrishnan. He begins his Carnatic classical violin recital with a varnam of Garbhapuri Vasar. In the rag, Sri set to Aditaal.

0: അടുത്തതായി ബിന്ദുമാലിനി രാഗത്തിൽ എന്ത മുദ്ദോ എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: Continuing his Carnatic classical violin recital, he will now present a composition of Saint Thyagaraja, Yenda Muddo. In the rag, Bindu Malini, set to Adithal.

0: ഇനി ദേവഗാന്ധാരി രാഗത്തിൽ രാമ രാമ പാഹി എന്ന് കൃതി കേൾക്കാം. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, രാമ രാമ പാഹി. ഇൻ ദ രാഗ് ദേവഗാന്ധാരി സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ആവണീശ്വരം SR വിനു അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി, ശ്രീ മാവേലിക്കര RV രാജേഷ് മൃദംഗം, ശ്രീ കടനാട് G അനന്തകൃഷ്ണൻ ഗഞ്ചിറ. ഇനി സരസാംഗി രാഗത്തിൽ നീ കേലദയറാദു എന്ന കൃതികൾക്കാം ഖണ്ഡചാപ്പ് താളം രാമസ്വാമി ശിവൻ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Violin Recital by Shri Avaneeshwaram S.R. Vinu. He is accompanied on the mridangam by Shri Mavilikara R.V. Rajesh and on the ganjira by Shri Kadanad G. Anandakrishnan. Next is a composition of Ramaswamy Shivan, Nee Kela Dayaradu. In the rag, Sarasangi set to Kandichapathal.

0: അവസാനമായി നാടകപ്രിയ രാഗത്തിൽ ഗീതവാദ്യ നടന എന്ന കൃതികൾക്കും ആദിതാളം തഞ്ചാവൂർ ശങ്കരയ്യർ രചിച്ചത്.
1: ശ്രീ ആവണീശ്വരം എസ് ആർ വിനു കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് തഞ്ചാവൂർ ശങ്കരയ്യർ. ഗീതവാദ്യ നടന ഇൻ ദ രാഗ് നാടകപ്രിയ സെറ്റ് ടു ആദിതാൾ.

0: ശ്രീ ആവണീശ്വരം എസ് ആർ വിനു അവതരിപ്പിച്ച വയലിൻ കച്ചേരി, ശ്രീ മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാടക ക്ലാസിക്കൽ വയലിൻ റെസൈറ്റൽ ബൈ ശ്രീ ആവണീശ്വരം എസ് ആർ വിനു. Accompanying artist were Shri Mavilikira R.V. Rajesh on the mridangam and Shri Kadanadji Anandakrishnan on the ganjira. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ NP രാമസ്വാമിയുടെ സംഗീത കച്ചേരി കേൾക്കാം. CS അനിരൂപ് വയലിൻ, K ജയകൃഷ്ണൻ മൃദംഗം, പയ്യന്നൂർ T ഗോവിന്ദപ്രസാദ് മുഖർജൻ. Now we bring you a vocal recital by NP രാമസ്വാമി. He is accompanied by CS അനിരൂപ് on violin, K ജയകൃഷ്ണൻ on മൃദംഗം and പയ്യന്നൂർ T ഗോവിന്ദപ്രസാദ് on മോർഫിം. ആദ്യം കാംബോജി രാഗത്തിൽ വർണ്ണം. ആദിതാളം സ്വന്തം കൃതി. എൻ പി രാമസ്വാമി സ്റ്റാർട്സ് ഹിസ് കൺസേർട്ട് വിത്ത് എ വർണ്ണ ഇൻ കാംബോജി ഓൺ കോമ്പോസിഷൻ സെറ്റു ആദിതാള.

ആദവ ദീപ സുരുട്ടി രാഗം ആദി താളം സ്വന്തം കൃതി ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഇൻ രാഗ സുരുട്ടി സെറ്റ് ടു ആദി താള കമ്പോസ്ഡ് ബൈ എൻ പി രാമസ്വാമി ഹിംസെൽഫ് യാദവ ദീപ.

0: എൻ പി രാമസ്വാമിയുടെ സംഗീത കച്ചേരി, പി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർഷൻ. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എൻ പി രാമസ്വാമി. ഇറ്റ് വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം, ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസിൻ.
1: രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.